Radio Horoa *624#, wathiä thäinä wa *624#, abohuria school fees yaku icio nä ciringi ngiri thate ororu ororu. Actually kä uri kä rä a ingärakorwo ngä kå ria thäinä wa ndagä ka ikumi ciukä te rä no wende 30,000 Kenya shillings. If answer ni yes, ugekoro aja ni yes, thiedhine wa *624#. Thegyo mudo gwito mishoke, already we ya kuwana nidona nwa ikirio. Ona tutago tere la kedu kegi. Thiedhine wa *624#. Thiedhine wa *624#. Wadhiedhine wa *624#. Wadhiedhine wa *4. Ogo thiedhine wa *4. Mudo gwito mishoke, already ni ato higoliri ya dhoko. Kogwo korona uigirite kodu kou already ona we ugire na school fees ya kungima ugire na school fees ya kungima meshoke ni atuhigurira already korona uigirite kodu kou ugire na school fees ya kungima uguthie thini wa star ithathatu igire inyana ha uguthie thini wa star ithathatu igire inyana ha uguthie thini wa star ithathatu igire inyana ha ni *624# modoguto mere ona we nida kona watengera ko biombio watengera ko biombio watengera ko biombio no gåthiä thäinä wa *624# gå kå nä mbeca baribari ciringi ngiri mĩrongo ĩtatũ ciringi ngiri mĩrongo ĩtatũ ciringi ngiri mĩrongo ĩtatũ ciringi ngiri mĩrongo ĩtatũ nä ciringi ngiri thate ciringi ngiri thate ciringi ngiri thate ororu ororu atĩ må ndå areka atĩa å gå thiä thäinä wa *624# å gå thiä thäinä wa *624# å gå thiä thäinä wa *624#. Thengio må ndå gwĩtwo Mbogua onawe ndä rona nä waikio ciaku må ndå gwĩtwo Dirango onawe ndä rona nä waikio ciaku må ndå gwĩtwo Mary o rä ngä onawe nä ndakuona wä na ciaku må ndå gwĩtwo Boniface onawe nä ndona wä na ciaku acio nä andå arĩa maranyugutä rwo ndagä keno ndagä keno ndagä keno nä å ndå må hũthå tauga no gå thiä thäinä wa *ithathatå igĩrĩ inyana hash ndona tå tigä tie ndagä ka må gwanja tu nä getha thinacara ä korwo yehanda nä getha thinacara ä korwo yehanda thinacara ä tehandä te rä ndå korwo tu wathiä thäinä wa *624# korwo tu wathiä thäinä wa *624# korwo tu wathiä thäinä wa *624# å thiä thäinä wa *4 å thiä thäinä wa *4 thengio må ndå å gwä two må riå ki onawe nä ndakuona wä nacio congratulations å gå thiä thäinä wa *624# å gå thiä thäinä wa *624# å gå thiä thäinä wa *624# å gathiä thäinä wa *4 må ndå å gwä two Sabina onawe ndä rona rä ndä ciaku mä rongo ĩtatå nä å rä kä tie gå ciä gwatä ra ciaku mä rongo ĩtatå wä nacio ciaku mä rongo ĩtatå wä nacio no wende ciringi ngiri mä rongo ĩtatå ororĩu ororĩu kä u nä kä o kä å ria kä u nä kä o kä å ria no wende ciringi ngiri mä rongo ĩtatå ororĩu ororĩu ororĩu no wende ndä rona twatigia ndagä ka ithano thinacara ä hande 30,000 Kenya shillings